0: ഓടോങ്കി
1: ഇറങ്ങാവാണ്ടായ ഞാൻ ജുടി നെയ്ഞ്ഞു കഴുകടി ഞെടുവാണോ മുറങ്ങതാവാ ഞാൻ മാണു കടി ഒഴുകടി ഇറങ്ങാവാണ്ടായ ഞാൻ ജുടി നെയ്ഞ്ഞു കഴുകടി കഴുകടി അപുറ